കലുകുചുണ്ട് വാനിനരുകങ്ങനേച്ചുട്ടേ ജ്ഞാനവകുനു മറുവപോ കുടു.

അസ്മിന് വർത്തമാന വ്യാപാരിക ജാന്ത്രമാനേനാസ്തി പരാഭവനാമ സംവത്സരെ ദക്ഷിണാഗിരേ ശരദൃതോ ആസ്ത്വീകജമാസേ ശുക്ലപക്ഷേ ചതുർഥ്യാം വാസരസ്തു സൗമ്യവാസരെ ശുഭനക്ഷത്രേ ശുഭയോഗേ ശുഭകരണ വിശേഷണ വിശിഷ്ടാജാം ശുഭതിരോ ശ്രീമാന്നോ പരമശുഭഗോത്രോദ്ഭവസ്യ സർവദേവതാ അതീത സ്വരൂപ ഭഗവാൻ സത്യസായീശ്വര

ജുഹ്യാഭ്യം പവിത്രാഭ്യം പുനരാഹ രമാജിന്ദ്രിത്വ അപ്രാഗേവ സമാപ്തേ പവിത്ര ഗ്രന്ഥ പ്രോക്ഷ്യാഗ്നോ പ്രഹരതേ

ഗാഠാമഗച്ഛത്തേന പ്രജാപതി നിർവാസായ തേന പ്രജാപതി പർവാൻ ഗാഠാമഗച്ഛത്തേന ഇന്ദ്രൻ നിർവാസായത്തേനാഠാമഗച്ഛത്തേന അഗ്നിഷോമോ നിർവാസായത്തേന അഗ്നിഷോമോ പ്രവാൻ ഗാഠാമഗാന്തരസബോധമാസോ ദേ പ്ര